0: ആകാശവാണി ഇംഫാലിലേക്ക് പോകും താപിരി. പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നുമിനിനിക്ക് ന്യൂസിലൻഡ് ഖോങ്ചത്ത് ഇങ്ങി ഓക്ലാൻഡ് തുങ്ക്രെ മസിമാക്കി ലൈവാക് അഹും ഖോങ്ചത്ത് അറിയ ഷരുക്നി മഹാന മുഹമ്മദ് തുങ്ങലബദ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്തോഫർ ലക്ഷന തരാമന ഓക്കി ഓക്ലാൻഡ് എയർപോർട്ട് ശ്രീ മോദി ഓക്കി വരുന്ന ഭാരത് അമസും ന്യൂസിലൻഡ് ലാൻമിക്ക് മിഹുച്ചിങ് യാവക്കി ഹൗസിക് സാനവകി പാവ് ഹൈറാം ഖോങ്ചം ഭാവന്ദഗി.
1: FIFA World Cup Lising Anikun Keterukta France na semifinal chang ba ahan balibak oire. Ngasi nongalam daide sanaki ba quarterfinal match ta France na Morocco bu panjil ani sinoda toiki. Ani suba quarterfinal match na Spain amasung Belgium. Ngasi ahing nongai matung pungkhai sat pada sanagani. Ahum suba quarterfinal match na thasi ki tarani toida Norway amadi England amadi mari suba quarterfinal match na Argentina amadi Switzerland sanagani. Sai National Center of Excellence Imphal na archery ഗി ഓപ്പൻ സെലക്ഷൻ ട്രയൽ ഥാസി തരാമരിസും തരാമങ്ങാ പാക്കി തോരമ്പ ഥാസി തരാമങ്ങാ തരാനിപ്പാൻ ഫാവുന്ന പാക്കി സായ് നോർത്ത് ഈസ്റ്റ് റീജിയണൽ സെന്റർ ഇംഫാൽ അപ്പ ചേരോൾ ശ്രീ ശ്രീ ഗോപാൽ ദേവ് കാൻഖുന സിന്ധുന തരാസൂബ ലേറ്റ് മങ്സാതാബം ഇബോ യമ എൻപുനബത്തി മെമോറിയൽ ലീഗ് കം നോക്കൗട്ട് കം ടൂർണമെന്റ് സാധിക്ക മാച്ച ക്ലാസാ ഒനാമ യാസ്കുൽ കാൻഖുപ്പു പാഞ്ചിൽ കൂട്ടുക തരാമരി തോക്കി ഹയങ് വബുഗ യൂത് അമസും വാലിദ വബുഗായി സാധനി സെയോ സിംഗമൈ ഖേത്രലക്കായ സിന്ധുന ചത്തരിവ അനിസുബ സ്റ്റേറ്റ് ലെവൽ ടി എച്ച് ഇബോയമ മെമോറിയൽ ഹോക്കി ടൂർണമെന്റ് സാധിക്ക ചഹി തരാമരി മഖാഗി നുപമചാഗി മാച്ച വൈ സി സി ഐ സി അഹലുപ്ന എസ് വൈ യു സി ഉച്ചേക്കോൺബു പാഞ്ചിൽ തരാനിഥോയ് തോക്കി ടൂർണമെന്റ് മാസ്റ്റർ കാലുപ്ത സെയോ സിംഗമൈ ഖേത്രലക്കായ കെ എച്ച് എസ് സി ഖോമൻബു പാഞ്ചിൽ നിപ്പാൻ തോക്കി ചഹി തരാതരുക് മഖാഗി നുപിമചാഗി മാച്ച ടി ഡബ്ലു സി തൗബുംഖോക്ന സെയോ സിംഗമൈ ഖേത്രലക്കായ്ബു പാഞ്ചിൽ മപ്പൻ അനി തോക്കി എൻ ജി എൽ നോപ്പോക് ലൗരമ്പം സിന്ധുന ചത്തരിവ തരേത് സുബ ലംബാമയും നോങ്തോൺ ഫുട്ബോൾ ടൂൺ ഫെസ്റ്റിവൽഗി സാധിക്ക മാച്ച പ്രീതി എഫ് സി സഗോൽബന ഹത്താ ഗോലാപത്തി എഫ് സിബു പാഞ്ചിൽ സിനുദ തോക്കി അതോപ്പ മാച്ച ടു ബ്രദേഴ്സ് ഹൈറോക്ന ആർ എ എന്റർപ്രൈസസ് സിംഗമൈബു പാഞ്ചിൽ മരി തോക്കി കിരൺ.
0: മുഖ്യമന്ത്രി യുംനാം ഖേംചാന ഹൈരി മണിപ്പൂർബു മരോംദം ലേപ്സവങ്ങമ്പ സൗഖലബ രാജ്യമ ഒഹിന്നബഗിദമക് മഹാകി സർക്കാർന ലേപ് ലൈതന ഹോനക്കിഗനി രാജ്യപാൽ അജയ് കുമാർ ഭലാന സഭാപതി ഒയ്ദുന രാജ്യ സൈനിക് ബോർഡ് കെ അഹുംസുവ മിഫം പാങ്തോക്രെ എം എൽ എ ദിംഗാങ്നും ഗാങ്മൈന ഹൈരി അയ്ക്കൊഴി ഇപ്പാ ഇപ്പൂസിന് തമ്പിനമ്പ ചന ലോഞ്ചത്സിംഗി തമ്പ യാവസിംഗ് തമ്കദവനി ഫോർട്ടീൻ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് കങ്ലൈഫാക് മണിപ്പൂർഗി മിഹുത്സിംഗ്ന ന്യൂ ഡൽഹി ചത്തുന തോങ്ങാൻ തോങ്ങാൻ ഓഫീസിയൽസിംഗ് ഉന്നതുന എൻ ആർ സി അപ്ഡേറ്റ് തൗബുഗി മത്താങ്ങ് തക്സിൻക്രൈ അമസും പ്രധാന മന്ത്രി നരേന്ദ്ര മോദി നിന്നിക്ക് ന്യൂസിലൻഡ് ഖോങ്ചത്ത് ഇങ്ങി ഓക്ലാൻഡ് തുങ്ക്രൈ പാവലൊയ്ജരെ.
2: ലിയാൻ എൽസോൺ ലെ അപ്പോൾ തീയ പൈതകം പാവ ഖിസായി.